ശക്തിയാക്കിയ ഒബത്തിനവാറ്റത്തിനവത്തെ തന്നിധാനെ വിലതീകൻ ഒബത് കൂട്ടിപ്പറ്റിയേക്കുവാൻ

ഓണം സന്ധിവേദനാവട്ടെ പ്രബലമ വിദ്യാനുകൂല വിസനും ഓട്ടോഷീൽ ആക്ടീവ് പ്ലസ്.

0: സുപ്പീരി പാപാന്തു ക്രീഡൊക്കെ ക്രിസ്റ്റിയാനോ റൊണാൾഡോ
1: ഫുട്ബോൾ
0: കാലാത്തിലാവാകെ
1: റൊണാൾഡോ
0: റൊണാൾഡോ ഫുട്ബോൾ കാലാത്തിലാവാകെ
1: മുഖദ്വേ
0: യുഗദിവിയുടെ സംപ്രാപ്തര
1: ഓയെ കൊടകത്തി
0: ഓയെ കൊടകത്തി റൊണാൾഡോ
1: അപ്പൊ
0: മേ മതക്കറോ അപ്പൊ മേ അലൗ പേ അപ്പൊ

വിശാരദ് എഡ്വിൻ ചായക്കുടി പ്രവീണ ഗായനശില്പി അനന്തത്തി വകീമ നിരഞ്ജല സരോജിനി പ്രവീണ ഗായനശില്പിനി വകീമ തവത് ഗായനശില്പിയെ കുട്ട് അപ്പി ബഹുമ ഗൗരവ ആരാധനാക്കല മേ ഹമുവീമ വസവത് കരണ്ട വസവത്തുനി 1946 ജൂലി 21 വെന്ത ബുർലസ് കമുയിത് ഉപത ലബന എതുമാൻ സിയ പിയാഗെൻ ഉറുമൂണു സംഗീത ജ്ഞാനയൻ ബഹോ ദുരഗമനക് പെമിന സിരിനവ ഏ പെമിനി ഗമൻ മഗ തുല സംഗീത രസേൻ ഈ വകീമ സിയ മധുരതര സ്വരേൻ സിംഹല സ്വഭാവിത ഗീതേ ആലോകവത് വൂ അവസ്ഥ അപമനായി വയലിൻ വാദകേക് വിധിയട സിയ പ്രതിഭാവ അപൂർവട പ്രകടകൽ എതുമാൻ ഇന്നുനവതി വാസനാ മഹിമേൻ ഉറുമൂണു സിയ മധുര ഹടത് ഗീയത മുസുകരമിൻ ഗീതേ രസയ ഇതുമാൻ ഗെഹലിൻ അപേ ദേശവന്ത സമീപ കല രസക ഹിതവതുനി മാനവീയ പ്രേമേ വിവിധ ഹെഡയൻ വിവിധ രസയൻ വിവിധ വർണ്ണയൻ ദശക പഹകട ആസന്ന കാലയക് ഇതുമഗേ മധുര സ്വരേൻ അപേ ദേശവന്ത കലാഗിനാവ ഈ മധുര ഊ ഗീതാവലിയെ മിഹിര ഗീത കിഹിപയക് രസമതക അവധി കരമിൻ അതത് മേ സന്ദദിയ ദഹര പ്രാസാംഗിക സജീവകരണേ തുല ഗയാന്നത സനേഹസ് അരയുമ അമരസിരി പീരിസ് പ്രവീണ ഗായന ശില്പിയാണ് ഒബതുമന്തായി.

അമർ സിരിപീരിസ് പ്രവീണ ഗായനശില്പിയാകെ വകേമ നിരഞ്ജല സരോജിനി പ്രവീണ ഗായനശില്പിനിയേത് ഇവകേമ വിശാരദ എഡ്വർഡ് ചായക്കുടി പ്രവീണ ഗായനശില്പിയാകെ സ്വരാലങ്കാരിൻ വസകൻവന് സന്തതീർദ്ധഹര പ്രാസാംഗിക സജീവകരണ സമഗായി ആദരണീയ വസിക ഹിതവതുനെ അപി മെലസിൻ ഏകാത്മിക വൈന്നെ അപി സൂദാനം നിരഞ്ജല സരോജിനി സ്വരേട്ട് മുഹത്തക വിരാമയാക് തപമിൻ വിശാരദ എഡ്വർഡ് ചായക്കുടി സ്വരേൻ വസമത്തക്കാവധിക്കറമിൻ സന്തതീയധാര പ്രാസാംഗിക സജീവകരണയെ മെലസിൻ വസകാൻ വന്നിട്ട്.